0: ഇത് നമസ്തേ കേരള കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
1: This show is proudly sponsored by Vipin Voorhees from Easy Street Mortgages.
0: ന്യൂസിലൻഡിൽ മലയാളികൾക്കായി ഒരു മലയാളി ഇമിഗ്രേഷൻ അഡ്വൈസർ. Contact Anush Joseph and team for immigration support at Expert Immigration Advice on 020-400-1036. Make New Zealand your home. This show is proudly sponsored by Cameron and Co Lawyers. Facing a legal problem? We think outside the box to help you. നിങ്ങളുടെ സ്വന്തം നമസ്തേ കേരളയിലോട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ആർ ജെ ശ്രുതി, എന്റെ കൂടെ ഉള്ളത്
2: ആർ ജെ എ ജെ.
0: അപ്പോ വെൽക്കം. അങ്ങനെ സെപ്റ്റംബർ എത്തി നിൽക്കുകയാണ്, നമ്മൾ സെപ്റ്റംബർ പകുതി കഴിയാറായി.
2: സെപ്റ്റംബർ ഇപ്പൊ തീരും, സെപ്റ്റംബർ തീരാറായി. അങ്ങനെ ന്യൂസിലൻഡ് ക്രൈസ്റ്റ് സ്പ്രിംഗ് എത്തി, സ്പ്രിംഗ് എത്തിയെങ്കിലും എനിക്ക് തോന്നുന്നു ഭയങ്കരമായ വിന്റർ ഇല്ലാത്തോണ്ടേ സ്പ്രിംഗ് എത്തി.
0: ചെറിയ വിന്റർ, ശരിക്കും ഷോർട്ട് വിന്റർ.
2: എനിക്ക് തോന്നുന്നു ഞാൻ ആക്ച്വലി ഓർത്തു ഈ വിന്റർ കഴിഞ്ഞിട്ട് ഇനിയിപ്പം സ്പ്രിംഗിലേക്ക് വരുമ്പോ ഇനി തണുപ്പോട് തണുപ്പായിരിക്കുമെന്ന്. പക്ഷെ അവരെ കുഴപ്പമില്ലായിരുന്നു,
0: ഇതുവരെ കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ ഉണ്ട് രാവിലെ, പക്ഷെ ഉച്ചയാകുമ്പോ നല്ല ചൂടുമുണ്ട്.
2: അതെ,
0: അതുകൊണ്ട്
2: എന്തൊക്കെയാണ് ടോപ്പിക്? നമുക്ക്
0: ഇന്ന് കുറച്ചേറെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പ്രിംഗിനെ കുറിച്ച് എന്തായാലും നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ന്യൂസിലൻഡില് ഇലക്ഷൻ വരികയാണ്.
2: യെസ്, നമുക്ക് ഇലക്ഷനെ കുറിച്ചുള്ള ചെറിയ
0: ചർച്ചകൾ, പിന്നെ അതുകൂടാതെ തന്നെ നാട്ടിലെ കാലാവസ്ഥ.
2: അതെ അതെ അതെ, അതിനെ കുറിച്ച് എനിക്ക് ഒന്ന് കുറച്ച്
0: പറയാനുണ്ട്. അതെ, പിന്നെന്താ നമ്മുടെ അതിനിടയിൽ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, കുറച്ച് പ്രോഗ്രാംസ് വരുന്നുണ്ട്.
2: അതെ, അതുപോലെ തന്നെ ക്രൈസ്റ്റിലുള്ള കുറെ അപ്ഡേറ്റ്സ്, അങ്ങനെ എല്ലാം കൂടെ ആണ് നമ്മൾ.
0: പുതിയ സിനിമകൾ, അതിന്റെ റിവ്യൂസ് നമ്മൾ തീർച്ചയായിട്ടും പറയണ്ടേ?
2: ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഒരു ടൈമിൽ ഏകദേശം 3 മൂവീസ് ഒരുമിച്ച്, എനിക്ക് തോന്നുന്നു അത് അങ്ങനെ നോർമലി വരുന്നതല്ല, 3 മലയാളം മൂവീസ് ഒരുമിച്ച് റിലീസായി. ഒരു മൂവി ഏകദേശം 3 ആഴ്ച ഹൗസ്ഫുൾ എന്ന് പറഞ്ഞില്ലെങ്കിലും ഏകദേശം 1-2 ആഴ്ച ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഓടി എന്ന് പറയാം ക്രൈസ്റ്റ് ചർച്ചിൽ
0: അല്ലേ. അത് അത് തന്നെ, നമുക്ക് ഏത് മൂവി കാണാൻ പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടെ വന്നിട്ടുണ്ട് നാട്ടില്. പ്രത്യേകിച്ചും ഞാൻ കുറച്ച് മൂവി റിവ്യൂസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, ഏത് മൂവി ഞങ്ങൾ കേറണം.
2: അപ്പം അത്
0: ഒരുപാട് മൂവീസ് ഇറങ്ങി ഇതുകൊണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും.
2: അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോയിലേക്ക് കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നമ്മുടെ സ്പോൺസേഴ്സ് അവരാണ് നമ്മുടെ ഈ നമസ്തേ കേരള സപ്പോർട്ട്, അവരുടെ സപ്പോർട്ടിലാണ് നമ്മുടെ നമസ്തേ കേരള ഇതുപോലെ പോകുന്നത്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി നമ്മൾ ഓണത്തിന് പ്രൈസ് കൊടുത്തിരുന്നു, എല്ലാ ക്രിസ്മസിന് നമ്മൾ ഇതുപോലെ കോമ്പറ്റീഷൻസ് നടത്താറുണ്ട്, പ്രൈസ് കൊടുക്കാറുണ്ട്, അങ്ങനെ എല്ലാ തരത്തിലും. അതുപോലെ തന്നെ ഈ റേഡിയോ ചാനൽ നടത്തുന്നതിനും ഇതിനൊക്കെ നമുക്ക് ചെറിയ ചെറിയ ചിലവുകളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്പോൺസർഷിപ്പിൽ നിന്നാണ്. അപ്പം നമ്മുടെ സ്പോൺസേഴ്സിനെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ബിഗ് താങ്ക്സ്. അപ്പം സ്പോൺസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടത്ത് തന്നെയുള്ള വിപിൻ വർഗീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അപ്പോൾ ആള് മോർഗേജ് ബ്രോക്കറാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പം വീട് മേടിക്കാൻ ആലോചിക്കുന്നവർ ഒബ്വിയസ്ലി ആളെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് തന്നെ വീട് മേടിക്കാൻ നമ്മൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു മോർഗേജ് ബ്രോക്കർ, ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് എടുക്കുന്നത് ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ വീട് കണ്ടുകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒബ്വിയസ്ലി ഒരു ഹെൽപ്പ് തരാൻ പറ്റുന്ന ആളാണ് മോർഗേജ് ബ്രോക്കർ. അപ്പം മോർഗേജിന് സംബന്ധമായ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ വീട് മേടിക്കാൻ ആലോചിക്കുന്നവരാണെങ്കിൽ, you can contact Vipin Voorhees from Easy Street Mortgages.
0: അതുപോലെ തന്നെ മോർഗേജ് മേടിക്കാൻ നമ്മൾ എത്രത്തോളം ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഒരാളെ കൺസൾട്ട് ചെയ്യുന്ന പോലെ

0: തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി ലോയർ. അപ്പം അടുത്തതായിട്ട് നമ്മളെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കാമറൂൺ ആൻഡ് കോ ലോയേഴ്സ് ടിൻസി തോമസ് ആണ്. അപ്പോൾ ടിൻസിനെ തീർച്ചയായിട്ടും ഒരു മലയാളി ലോയർ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ലോ സംബന്ധമായി നമുക്കറിയാം കുറേ ക്ലോസുകൾ ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, നമ്മുടെ ലാംഗ്വേജിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ഒരു ലോയർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. സോ എന്തെങ്കിലും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ലോ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് ടിൻസി തോമസ് ഫ്രം കാമറൂൺ ആൻഡ് കോ ലോയേഴ്സ്.
1: യെസ്, അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പറയാനുള്ളത് അനോഷാണ്. അനോഷ് ജോസഫ്, ഇമിഗ്രേഷൻ, അതായത് ഇമിഗ്രേഷൻ വിസ നെറ്റ്വർക്ക്. സോ നിങ്ങൾക്ക് ഇമിഗ്രേഷൻ സംബന്ധമായ ഇപ്പം വിസയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ പേരൻസ് വിസയോ അല്ലെങ്കിൽ ഈവൻ നമുക്ക് നാട്ടിൽ നിന്ന് ഒരാളെ ടൂറിസ്റ്റ് ആയിട്ട് വരാനുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്ത് വിസ ആവശ്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിസ സംബന്ധമായ സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് അനോഷ് ഫ്രം ഇമിഗ്രേഷൻ വിസ നെറ്റ്വർക്ക്. So thanks for all the sponsors നമ്മുടെ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക് യു.
0: അപ്പം ഇനി നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അടുത്ത സെഷനിലോട്ട്.

0: കുറച്ച് കായിറക്കി പീടി ഒന്നുകൂടൊന്ന് ഉഷാറാക്കിയ പഴയ പോലെ ഇനിയും നല്ല കച്ചവടം നടക്കുകയാണ്. പിന്നെ മാസാ മാസം കയ്യിൽ നിന്ന് ഇങ്ങനെ പിറക്കണ്ടോ?
1: വേണ്ട
0: ഓനെ, ആലി അനക്കെങ്കിൽ ഇതൊന്ന് നോക്കി നടത്തിക്കൂ.
1: സോറി, നോ ഇൻട്രസ്റ്റ്.

0: ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
1: വെൽക്കം ബാക്ക്. നമ്മുടെ സ്പ്രിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഔട്ട്ഡോർ ആണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമുക്ക് ഔട്ട്ഡോറിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് സ്പ്രിംഗ് ടൈം, അല്ലേ?
2: യെസ്. എനിക്കത് വിന്ററിന് നമ്മളിപ്പം

0: പിന്നെ നമ്മള് അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഇരുട്ടാകുന്ന സമയത്ത് നിന്ന് നമ്മള് കുറച്ചങ്ങോട്ട് മാറി വന്നിരിക്കുകയാണ്. കുറച്ചുകൂടെ സമയം വെളിച്ചം കിട്ടുന്നു. പിന്നെ എനിക്കൊന്ന് ഇപ്രാവശ്യം സ്പ്രിങ് എന്താ നമ്മുടെ ചെറി ബ്ലോസം ഒക്കെ എനിക്കൊന്ന് നമ്മള് ഹാഗ്ലി പാർക്കിന്റെ ഇടയിലൂടെ പോകുമ്പോൾ ചെറി ബ്ലോസം ഒക്കെ കാണുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ആ സ്പ്രിങ് ആയി, ഇനിയിപ്പം എല്ലാവരുടെയും ഫേസ്ബുക്ക് ഡി പി പിക്ചറൊക്കെ മാറും.
1: 80s
0: ിൽ നിന്ന് മാറി ഇനി ചെറി ബ്ലോസം. എനിക്കത് 80s ഭയങ്കര ഒരു ഇതായിരുന്നു അല്ലേ,
1: ട്രെൻഡ് ആയിരുന്നു.
0: യെസ്,
1: എല്ലാവരും
0: എനിക്കത് വാട്സപ്പിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഒരാൾ പോലും ഇല്ലാതെ എല്ലാരും 80s.
1: അതെ, ഇത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ എന്നാ ഞാനും കൂടി ഒന്ന് 80s ചെയ്തേക്കാം, പക്ഷെ ഞാൻ ഇട്ടില്ല.
0: സുനിയുടെ പണ്ടത്തെ ഫോട്ടോ എടുത്തിട്ടാ പോരെ, 80s ഫോട്ടോ
1: ഇല്ല, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. ആ 80s ജനിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ 80s ട്രെൻഡ് അങ്ങ് പിടിച്ചു. പക്ഷെ എന്നാലും ഞാൻ ഇട്ടില്ല, എല്ലാവരും നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാന്ന് പറഞ്ഞു. ആ ക്രിയേറ്റ് ചെയ്ത് ഫോണിന്റെ ഗാലറിയിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഇത് വന്നത് കണ്ടോ, ഒരു മെമ്മ വന്നത് കണ്ടോ, മീം വന്നത് കണ്ടോ, എന്തായിരുന്നു എന്നറിയോ? ജാക്കറ്റ് ഉണക്കാൻ ഇട്ടേക്കുവാണ്, ചാറ്റ് ജി പി ടിയോട് നിങ്ങൾ ഇനി റിക്വസ്റ്റ് ഒന്നും ചോദിച്ചേക്കരുത്.
0: ജാക്കറ്റ് ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം ഇത് ഉണ്ടാക്കി ഇട്ടുമ്പോ ഞാൻ ചോദിച്ചോ അടിപൊളി, പക്ഷെ ഞാൻ പിന്നെ തുറന്ന് എല്ലാവരും ടീം നോക്കുമ്പോ എല്ലാരും ഒരേ ജാക്കറ്റ് സിമ്മറ സെറ്റപ്പിലാണ് നിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അതിന്റെ നെക്സ്റ്റ് സാധനം വന്നിട്ടുണ്ട് കേട്ടോ, അതിന്റെ ആക്ച്വൽ വീഡിയോസ് എടുക്കാവുന്ന സാധനം വന്നിട്ടുണ്ട്. ഇപ്പം 80s വീഡിയോസ്, അതായത് നമ്മള് ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ 80s ഒരു വീഡിയോ പോലെ 80s നമ്മൾ നിൽക്കുന്ന, ഇതിപ്പം ഫോട്ടോ അല്ലേ, മറ്റത് വീഡിയോയിൽ വന്നിട്ടുണ്ട്. മേ ബി അതായിരിക്കും ട്രെൻഡ്. എനിക്കത് നമ്മുടെ ട്രെൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ഗാലറി തന്നെ ഇരിക്കുള്ളൂ. അപ്പൊ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ല,
1: ഇനി
0: 80s ട്രെൻഡ് അടുത്ത മാസം ഇട്ട് കഴിഞ്ഞാൽ ആരും നോക്കത്ത് പോലും ഇല്ല,
1: തിരിഞ്ഞു നോക്കില്ല. ഇവൻ ഇതുവരെ തീർന്നില്ല, ഇവന്
0: അതെ ഇതെപ്പ കഴിഞ്ഞതാണ്, ഇവൻ 80s ഇപ്പോഴും എന്ന് ചോദിക്കാം. അപ്പൊ 80s ട്രെൻഡ് അത് അടിപൊളി ട്രെൻഡ് ആയിരുന്നു. അതുപോലെ ഇനി എനിക്ക് തോന്നുന്നത് അടുത്ത് വരാൻ പോകുന്നത് നമ്മുടെ ഇവിടെ ക്രൈസ്റ്റ്ചർച്ചിലെ എല്ലാ കൊല്ലം വരുന്ന ഒരു സാധനമാണ്, നമ്മുടെ ചെറി ബ്ലോസം.
1: ചെറി ബ്ലോസം, അതെ,
0: ആംഗ്ലി പാർക്കിലുള്ള ചെറി ബ്ലോസം. അത് എനിക്കൊന്ന് ആ സമയത്ത് എല്ലാരും പോയി ഒരു ഫോട്ടോ എന്താണെങ്കിലും ഒരു മസ്റ്റ് സാധനം.
1: ഞാൻ ഒരു ഐഡിയ പറയട്ടെ, ചെറി ബ്ലോസത്തിന്റെ ആദ്യമേ പിക്ചർ പോസ്റ്റ് ചെയ്യും, അപ്പോൾ എല്ലാവരും ആ ട്രെൻഡ്.
0: നമുക്ക് നമസ്തേ കേരള, എനിക്കൊന്ന് പോപ്പി പറയുന്നുണ്ട്, നമുക്ക് നമസ്തേ കേരള ഒരു ചെറി ബ്ലോസത്തിന്റെ ഫോട്ടോ. അത് ആദ്യം ഇട്ടിട്ട് കാര്യമുള്ളൂ, ചെറി ബ്ലോസം നമ്മുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ലേറ്റ് ആയതുകൊണ്ടേ ചെറി ബ്ലോസം ഓൾറെഡി അവിടെ എത്തി. ഇപ്പൊ എനിക്കൊന്ന് കുറച്ചാൾക്കാരെയും ഫോട്ടോ എടുത്ത് കാണും.
1: അതെ,
0: അപ്പൊ നമ്മള് ചെറി ബ്ലോസം നമ്മള് ആദ്യം ട്രെൻഡ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇടുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു.
1: അതെ, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും നമ്മൾ ഇടുന്നതായിരിക്കും, നമുക്ക് അതിനുവേണ്ടി ശ്രമിച്ചു നോക്കാം.
0: എനിക്ക് നമസ്കാരമുള്ള ടീം അപ്പൊ ചെറി ബ്ലോസത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും.
1: അത്
0: ട്രെൻഡ് തന്നെ ക്രിയേറ്റ് ആയിക്കോളും, കാരണം ഈ ചെറി ബ്ലോസം വന്നു കഴിയുമ്പോൾ എല്ലാവരും എന്താണെങ്കിലും ഫോട്ടോ ഇടും,
1: ഫോട്ടോ ഇടും.
0: അപ്പൊ നമ്മൾ ഡിസ്പ്ലേ പിക്ചർ അതാക്കുന്നതായിരിക്കും.
1: ഓക്കെ, പിന്നെ പറയാനുള്ളത് നമ്മുടെ സ്പ്രിംഗിൽ ആക്ടിവിറ്റീസിന്റെ ഘോഷയാത്രയാണ്, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഔട്ട്ഡോഴ്സ് ഉണ്ട് എല്ലാം. അപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ബുക്ക് ലവേഴ്സ്, ഈ ഇടയ്ക്ക് എനിക്ക് ഫേസ്ബുക്കിൽ കുറെ ബുക്കിനെ കുറിച്ചുള്ള സജഷൻസ് വന്നതുകൊണ്ട് തന്നെ, യെസ്, അത് എന്തുകൊണ്ടാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, എന്തോ അൽഗോരിതം എവിടെയോ മാറിപ്പോയിട്ടുണ്ട്,
0: ബുക്ക് വായിക്കുന്നോണ്ടായിരിക്കും,
1: എന്തോ അൽഗോരിതം. ബുക്ക് ഞാനുമായിട്ടൊരു ബന്ധമില്ല, പക്ഷെ എന്നാലും എനിക്കറിയില്ല നീ എന്നെ പ്രേരിപ്പിക്കുന്നതാണോ ബുക്ക് വായിക്കാൻ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പൊ ടമരക്കി ബുക്ക് ഫെസ്റ്റിവൽ എന്നാണെന്ന് വെച്ചാൽ 26th September ഇതൊരു ഫ്രീ ഇവന്റ് ആണ്, ആക്ച്വലി ഫ്രീ ഇവന്റ് ആണ്. അപ്പം കുട്ടികൾക്ക് ഇപ്പൊ ബുക്ക് വായിക്കാൻ, ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് ന്യൂസിലൻഡിലെ എനിക്ക് തോന്നുന്നത് സ്കൂൾസ് ആണെങ്കിലും എല്ലാവരും പ്രൊമോട്ട് ചെയ്യാറുണ്ട് ബുക്ക് വായിക്കണമെന്ന്. അപ്പൊ ഇപ്പൊ എന്റെ കുട്ടികളാണെങ്കിലും ബുക്കിലോട് ഇപ്പൊ കൂടുതൽ വായിക്കണം എന്നുള്ള ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. മേ ബി അവരുടെ കണ്ടിട്ടായിരിക്കും
0: പിള്ളേർക്ക് അത് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. റീഡിംഗിലേക്ക് ഒരു അത് എനിക്കത് റീഡിംഗ് ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് നന്നായിട്ട് സംസാരിക്കാനും നല്ല വെക്കാബുലറി വരാനായിട്ട് റീഡിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ റീഡിങ് ഒരു നല്ല ഹാബിറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നമുക്കതൊരു ഹോബിയായിട്ട് വന്നില്ല, അതൊരു നല്ല ഹോബിയായിട്ട്. അതെ, അപ്പൊ അങ്ങനെ നിങ്ങളുടെ പിള്ളേർക്കോ അല്ലെ നിങ്ങൾക്കും ബുക്കിനോട് ഭയങ്കരമായി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊരു ഫ്രീ ഇവന്റ് ആണ്. സോ അത് എവിടെയാണ് നടക്കുന്നത്?
1: ഇത് നടക്കുന്നത് ഗ്രേറ്റ് ഹാൾ, ദ ആർട്സ് സെന്ററിലാണ് നടക്കുന്നത്, ഇപ്പൊ ക്രൈസ്റ്റ് സെന്ററിലാണ്. സോ ഇത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു കുറച്ച് 18 ലോക്കൽ ഓതേഴ്സ് വരുന്നുണ്ട് ആ ഒരു പരിപാടിയിലോട്ട്. പിന്നെ അത് വെച്ചിട്ട് ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. പിന്നെ ഇതിൽ പറയുന്നത്, ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിൽ പറയുന്നത് ബുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട്, ചലഞ്ചസ് ഉണ്ട്, ക്രാഫ്റ്റ്സ് ഉണ്ട്, പിന്നെ കുറെ റീഡിങ്സും ആൻഡ് മച്ച് മോർ എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് നമ്മൾ ഒരു കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്പോട്ട് പ്രൈസസും വിൻ ചെയ്യാൻ പറ്റും.
0: യെസ്, അപ്പൊ എനിക്കൊന്ന് ഇവിടെ അത് പറഞ്ഞപ്പോ ഞാൻ ഓർത്തേ, സ്കൂളിലാണെങ്കിലും അങ്ങനെയുള്ള ഡേയ്സ് ഉണ്ട്, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ബുക്കിലെ ഒരു ആളെ

0: ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്ത് പോവാ. എനിക്ക് തന്നാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് അപ്പൊ അതുകൊണ്ട് കുറെ ആൾക്കാർ ആ ബുക്ക് വായിക്കുകയും ആ ബുക്കിനോടുള്ള ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ട് എനിക്ക് അങ്ങനെ കോസ്റ്റ്യൂം ശരിക്കും ഇട്ട് ഒത്തിരി പിള്ളേർ വരുന്നുണ്ട്. ഞാൻ അന്ന് സ്കൂളില് ആര്യെ കൊണ്ട് വിടാൻ പോകുമ്പോൾ ഞാൻ കാണാറുണ്ട് അങ്ങനെ ഓരോ പിള്ളേര് നന്നായിട്ട്. എനിക്ക് പേരൻസും നന്നായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു
1: അവർക്കുള്ള ആ ഒരു അല്ല എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് ആ ഒരു കോസ്റ്റ്യൂം അതുപോലെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതെ, അതുകൊണ്ട് റീഡിംഗ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റും പിള്ളേരില് അത് വളർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അപ്പം റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടാവും, അഡൾട്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പറ്റിയ ഒരു ഇവന്റ് ആണിത് തീർച്ചയായിട്ടും. എന്നാണെന്ന് ഞാൻ പറഞ്ഞു, സാറ്റർഡേ 26 സെപ്റ്റംബർ 2026. ടിക്കറ്റ് തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കുക, ഫ്രീ ഇവന്റ് ആണ്.
0: യെസ്. അതുപോലെ തന്നെ വേറൊരു ഫ്രീ ഇവന്റ് ഞാൻ പറയാൻ വന്നത്, ഒരു ഫുഡ് എക്സ്പോ നടക്കുന്നുണ്ട്. ഫുഡ് എക്സ്പോ, അതും ഫ്രീ ടിക്കറ്റ് ആണ്. അപ്പം നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അതിനും ടിക്കറ്റ് എടുക്കാനാണ്. നിങ്ങൾ ക്രൈസ്റ്റ്ചർച്ച് ഫുഡ് എക്സ്പോ എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കാണാൻ പറ്റുന്നതാണ്. അത് ഫ്രീ ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നത് ആക്ച്വലി അത് ഫ്രീ ഈവൻ്റ് ആയിരുന്നു. ഐ തിങ്ക് ഈ മൺഡേ തൊട്ട് അതിന് $5 ചാർജ് ഉണ്ട്. ഐ തിങ്ക് ഡോർ സെയിൽസും ഉണ്ട്. സോ ഡോർ സെയിൽസിലും $5 ആണ്. അത് വൂൾഫ്ബ്രുക്ക് അറീനയിലാണ് നടക്കുന്നത്. അപ്പം ബുക്ക് പോലെ തന്നെ ഫുഡ് ഇഷ്ടമുള്ളവർക്കും ബുക്കിന്റെ എടുത്തില്ലെങ്കിലും ഫുഡിന്റെ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഫുഡ് എക്സ്പോയ്ക്ക് എന്തായാലും ഞാനുണ്ടാവും. ഫുഡ് എക്സ്പോ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം പണ്ട് ഇതുപോലെ ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവിടെ ഇങ്ങനെ കുറെ ഇങ്ങനെ ബ്രെഡുകള് പിന്നെ സ്പ്രെഡ് അങ്ങനെ കുറെ ഐറ്റംസ് ഓഫ് ഫുഡ് അവർ നമുക്ക് ടേസ്റ്റ് ചെയ്യാനും ചിലതുണ്ട്. പിന്നെ നമുക്ക് അവിടെ കുറെ ലോക്കലായിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഫുഡുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. എനിക്കന്ന് ഫസ്റ്റ് ടൈം ഞാൻ അവിടെ പോയപ്പോൾ വന്നത് ഈ കമ്പൂച്ച എന്നുള്ള സാധനം ട്രൈ ചെയ്തത്. അങ്ങനെ കുറെ സാധനങ്ങൾ അവരവിടെ ചെയ്യാറുണ്ട്. അപ്പം അത് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ഐ തിങ്ക് ഒരു നല്ലൊരു സംഭവമായിരിക്കും. ഫുഡിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ആയിരിക്കും. പിന്നെ എനിക്കന്ന് കുറെ നല്ല ഇൻഗ്രീഡിയൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഗാർലിക്കിൻ്റെ ഒക്കെ ക്രിസ്റ്റൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ നല്ല ക്വാളിറ്റി സാധനങ്ങൾ ചെയ്യാറുണ്ട്. അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാമെന്നാണ് എന്റെ വിശ്വാസം. അത് 19th and 20th of September. സോ വീക്കെൻഡ്. അത് രാവിലെ 10 to 4 PM. സാറ്റർഡേ ആൻഡ് സൺഡേ ഉണ്ട്, രണ്ടു ദിവസം ഉണ്ട്. എനിക്കൊന്ന് സാറ്റർഡേ ആണെങ്കിൽ എനിക്കൊന്ന് എന്തൊക്കെയോ പ്രൈസസ് ഒക്കെ ഉണ്ട് ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡോർ സെയിൽ ഉണ്ട്. $5 ആണ് ഡോർ സെയിലിന്. അഡൾട്സിന് under 12 കിഡ്സിനൊക്കെ ഫ്രീ ആണ്. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഇവന്റ് ആണ്.
1: ഫുഡ് ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും പോയി എൻജോയ് ചെയ്ത് കഴിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുക ആ ഒരു ശനി ഞായറും.
0: അതെ,
1: പറ്റിയില്ലെങ്കിൽ ശനി പോകാൻ പറ്റില്ലെങ്കിൽ ഞായറാഴ്ച
0: പോലെ ടു ഡേയ്സ്. എനിക്കൊന്നും ഇനി രണ്ടു മൂന്ന് ഇവന്റും കൂടെ ഉണ്ട്. ആ ഒരു ഇവന്റ് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞല്ലോ.
1: തീർച്ചയായിട്ടും.

0: This show is proudly sponsored by Vibin Voorhees from Easy Street Mortgages.
1: ഇത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
2: വെൽക്കം ബാക്ക്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രൈസ്റ്റ് ചർച്ചിലുള്ള സ്പ്രിംഗിലെ ഇവന്റ്സിനെ കുറിച്ചാണ്. അപ്പം തീർന്നിട്ടില്ല, കുറച്ചും കൂടെ സ്പ്രിംഗ് ഇവന്റ്സ് വരുന്നുണ്ട്. ക്രൈസ്റ്റ് ചർച്ചിൽ സ്പ്രിംഗ് ഫാഷൻ ഫെസ്റ്റിവൽ 15-18 October നടക്കുന്നുണ്ട്. സോ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഞാൻ വൺ ഓഫ് ദം ആണ്, ഫാഷൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും അതിലൊരു ഫീസ് പറയുന്നുണ്ട്. സോ അത് 15-18 October നടക്കുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. ഇപ്പം എല്ലാ ഫിംഗർ ടിപ്സിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻറ്റ്സ് മാത്രം എന്താണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ. നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻസ് ഗൂഗിളിൽ കിട്ടും. സോ ക്രൈസ്റ്റ് ചർച്ച് സ്പ്രിംഗ് ഫാഷൻ ഫെസ്റ്റിവൽ,
3: അപ്പോൾ അത് 15-18 October.
2: അടുത്തതായിട്ട് വേറൊരു ഇവന്റ് വരുന്നത് സിൽവർ ഫേൺസ് വെർസസ് ഓസ്ട്രേലിയൻ ഡയമണ്ട്സ്. ഇത് നെറ്റ്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. സോ ഇതൊരു 2026 കോൺസ്റ്റലേഷൻ കപ്പ് ഇന്റർനാഷണൽ നെറ്റ്ബോൾ ടെസ്റ്റ് സീരീസ് ആണ്. സോ ഇത് നടക്കുന്നത് 21st of October.
3: യെസ്, എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ സ്പോർട്സ് ഇവന്റ്സ് നമുക്ക് നെറ്റ്ബോൾ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് രണ്ട് ടീം കോമ്പീറ്റ് ചെയ്യുമ്പം ഒരുവിധം സ്പോർട്സ് ഇൻട്രസ്റ്റേഴ്സിനെല്ലാം നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ കളിക്കുന്നത്, അപ്പൊ നമുക്ക് താല്പര്യമുള്ളവർക്ക് പോയി കാണാന്നാണ്. അങ്ങനെ ഒരു ഇവന്റ് ഉണ്ട്, ടേക്ക് യുവർ ഫാമിലി വിത്ത് യു.
2: അതെ. പിന്നെ അടുത്തതായിട്ട് നടക്കുന്നത് റഗ്ബി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് റഗ്ബി ലീഗ് വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്. 25th October അത് നടക്കുന്നത്. അപ്പം റഗ്ബി എനിക്കൊന്ന് സ്കൂളുകളിൽ തന്നെ ഇപ്പം എല്ലാ സ്കൂളുകളിലും ഇവിടെ റഗ്ബി കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കുട്ടികളെ റഗ്ബി പഠിപ്പിക്കുക ഒക്കെ ചെയ്യുന്നുണ്ട്.
3: പിന്നെ എനിക്കൊന്ന് ന്യൂസിലൻഡിലെ മെയിൻ ഒരു സ്പോർട്സ് ആണല്ലോ, നമ്മൾ ക്രിക്കറ്റ് പറയുന്ന പോലെയാണ് ഇവർക്ക് റഗ്ബി.
2: അതെ,
3: ഇവിടെ പിന്നെ എല്ലാം ഉണ്ട്, എന്നാലും ഇവർക്ക് റഗ്ബിയാണ് മെയിൻ. അപ്പൊ നമ്മള് എനിക്കൊന്ന് ഇവിടെ നമ്മുടെ കുട്ടികളും, ഐ മീൻ നമ്മള് കുട്ടികൾ ഒബിയസ്ലി ക്രിക്കറ്റ് കാണും, അങ്ങനെ നമ്മളത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് അവര് അങ്ങനെ റഗ്ബി അത്ര ഫോളോ ചെയ്യുമെന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഈവെന്റ്സിനൊക്കെ നമുക്ക് ഒരു ഫാമിലി ആയിട്ട് പോയി റഗ്ബി കാണാൻ പറ്റുന്നതാണ്.
2: അതെ. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കുറെ കുട്ടികൾ ഇതിൽ പാർട്ടിസിപ്പേറ്റും ചെയ്യുന്നുണ്ടാവും. ലൈക്ക് റഗ്ബിയില് ഓൾറെഡി സ്കൂൾ ടീമിലുണ്ടാവുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു എൻകറേജ്മെന്റ് കൊടുക്കും അല്ലെ. അപ്പം അങ്ങനെ ആ ഒരു വേൾഡ് കപ്പ് നടക്കുന്നുണ്ട്, റഗ്ബി ലീഗ് വേൾഡ് കപ്പ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അടുത്തത് പറയാൻ പോകുന്ന കാര്യം, നമ്മുടെ ഇന്ത്യൻസ്, നമ്മുടെ മലയാളികൾക്ക് പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ് ചേട്ടാ?
3: ക്രിക്കറ്റ്. യെസ്, ക്രിക്കറ്റ് എനിക്കൊന്ന് ബ്ലാക്ക് ക്യാപ് വേഴ്സസ് ഇന്ത്യ T20 ഇന്റർനാഷണൽ ഇവിടെ നടക്കുന്നുണ്ട്. എനിക്കൊന്ന് ഒരുവിധം ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇപ്പൊ ഓൾറെഡി അറിയായിരിക്കും, അവരൊക്കെ എനിക്കൊന്ന് ടിക്കറ്റ് എടുത്താണ്. അത് 22nd and 24th October ക്രൈസ്റ്റ്ചർച്ചിൽ കളി നടക്കുന്നത്. ക്രൈസ്റ്റ്ചർച്ച് ഹേഗ്ലി ഓവലില് കളി നടക്കുന്നു. അപ്പൊ അതെനിക്കൊന്ന് ഭയങ്കര ഒരു വലിയ ചാൻസ് ആണ് നമുക്ക് പോയി കാണാനും. ഐ മീൻ ആസ് ഐ സെഡ്, നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ ഇന്ത്യ വേഴ്സസ് ബ്ലാക്ക് ക്യാപ്സ് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇങ്ങനെയുള്ള കളികൾ വരുമ്പോഴേ നല്ല രസമാണ്. ഞാൻ അങ്ങനെ ക്രിക്കറ്റ് ഒത്തിരി ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ ഞാനിവിടെ ഇന്റർനാഷണൽ മാച്ചസ് വരുമ്പോൾ ഞാൻ മിക്കവാറും പോയി കാണാറുണ്ട്. അത് നല്ല രസമാണ് നമുക്ക് കണ്ടിരിക്കാനും. ഇന്റർനാഷണൽ സ്റ്റൈലിലുള്ള കളികൾ വരുന്നതും ഇവിടെ അല്ലാതെ വരുന്നതായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. സോ എല്ലാവർക്കും ബ്ലാക്ക് ക്യാപ് വേഴ്സസ് ഇന്ത്യ T20 വരുന്നുണ്ട്, 22nd and 24th of October. സോ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ക്രിക്കറ്റ് പ്രേമികൾക്കും സ്പോർട്സ് ആരാധകർക്കും ഫാഷൻ ഇഷ്ടപ്പെടുന്നവർക്കും

അതുപോലെ തന്നെ ബുക്കുകൾ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ഈവെന്റുകൾ നടക്കുന്നുണ്ട്. നമ്മളങ്ങനെ അറിയാറുമില്ല, നമ്മളങ്ങനെ അധികം പോകാറും ഇല്ലെങ്കിൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മേ ബി ഗോ ഫോർ വൺ ഓഫ് ദം. നിങ്ങൾക്ക് ഏകദേശം താല്പര്യം തോന്നുന്ന ഇതിനകത്ത് ഒന്നോ രണ്ടോ എണ്ണത്തിന് പോയി നോക്കുക. ഞാനെന്താണ് ഫുഡ് എക്സ്